pɛgya wo nsa asomdwoeɛ bi retɔ wo so pɛgya wo nsa ne ɛnsra asomdwoeɛ asomdwoeɛ asomdwoeɛ ba